കേട്ടത് ഡോക്ടർ സോബന വിഗ്നേഷ്. നിങ്ങൾ കേട്ടുകൊണ്ടിരുപ്പത് ഫ്രാൻസിൽ നിന്ന് ഒലിപ്പുറപ്പാക്കും ടി ആ ടി തമിഴലിയിൽ വടക്കൻ തമിഴലിയിൽ ബക്കിപ്പാമാലകൾ ബക്കിപ്പാമാലകൾ വരിസയിലെ ഇനി ക്രിസ്തവ ഗീതമാക്ക്.

0: ബാങ്കുകാർക്ക് വന്ന് 15 വർഷം ആ പോയിട്ട് ഒരു ഒഴുങ്കാന വീടില്ല, ഒരു ലൈസൻസ് കൂടെ എടുക്കില്ല. ഞാൻ ഇതിനെ ഉള്ളിട്ട് കൊണ്ടുപോയി
1: എന്നെ വാണി സുമ്മാ പുറപ്പെട്ടു എന്തിനാലും നിങ്ങളുടെ ഇരിക്കയിലാകാം. ഇപ്പൊ എല്ലാം ശരിയാവരപ്പോകും. പുതുതാക വീട് കെട്ടിക്കൊണ്ടാർക്കൾ സാരഥി അനുമതി പത്രത്തെ വിറവാക പെറ്റിക്കൊണ്ടാർക്കൾ നിങ്ങളും തയക്കമന്ത്രി വിറവാക തൊടർബ് കൊണ്ട് 644-7-52-52-52 സേവയ്ക്ക് ഇന്ദിരാ നിർവനം.
2: നേരം സരിയാക 6:15 ഐക്യരാജ്യത്തിൽ 5:15 ഇന്ന നേരത്തിൽ തിരുമതി നിഖില മോഹനദാസ് അവർ തയ്യാറിത്ത് തോത്ത് വഴങ്കും പാട്ടും പദം നികഴ്ച്ചി വാനിലയിൽ മലർകുന്നത്. അതിനെ തുടർന്ന് സാരഥി അവർ തോത്ത് വഴങ്ങും നികഴ്ചികൾ വാനിലയിൽ ഇടംപെറും.